ഗുഡ് മോർണിംഗ് സൂപ്പർ ദേശനാഖുവേ വാ വിളാവുതേത് ഹയായ് വിനാടി അഠായ് അതേവില്ല അഗോസ്തു മാസി വിസി ഫസ്റ്റനിത് അങ്കാറുവാത് ദിവസ് അപ്പൊ പടങ്കണ്ണ ഹദണ്ണി തേകി പിറുണു ഫണ്ണി തിരുണു അത് സുപുറുതു എഫ്എം ദേദുണു മാവത് ഏതൊരു മാവത് പടങ്കാണ് കൊടമൈത്തിൻ കട്ടിയ ബലാകന ഇന്നെ മേവണ കൊട്ട് അക്കുറുവേക്ക് വചന കലപല സത്യ ഗാനെ മുതലിൻ തേകി ദിനാകന്ന അവസ്ഥാവ് ലബാദിന് അക്കൂറെ അക്കൂറ് തറങ്ക വട്ടയ എക്ക് എക്കത്തൂല ഈ ദിവസ തറങ്ക കരപ്പ് കട്ടിയത്തേക്ക് മേവണ കൊട്ട് തറങ്കയെ പ്രതിഫലേ കോമത് കിയത് കാരണം അപ്പൊ ഗിയ സാത്തിയെ ഇന്താ മേവണ കൊട്ട് തറങ്ങിയിട്ട് അറങ്ങണാവണേ അപ്പൊ ഈ കടവത്തി ഇന്താ കഥാകരപ്പ് റേണുക്കാകെ അഭിയോഗ വച്ചണ പണഹാക്ക് അഭിയോഗ ഈ ദിവസം സംബന്ധുനാണ് അഭിത്തേക്ക് മഹിയങ്കണേ അപ്പേ സുബാഹ് വകേമതമായി മേ സംബന്ധുനു ഹെമോട്ട താമ അവസ്ഥാവ ഹംബുണേനെ അപ്പേ റേണുക്കാകെ റെക്കോർഡേക്ക് കടൻ അതട്ട റെക്കോർഡേക്ക് വളങ്ങുയി മേബത്തര കോൾ കറന്ന ബിന്ദു അയ്യ കയ്യ കൈ ദേക്കായി പണസ് പഹായി തീസ്തുനായി ഹട്ട തുനട്ട് മേവിന് കൂടെ കോൾസ് ഹൊന്നി സാഹന ബിസിവേ ലൈനൊക്കെ കോൾ കറകന്നത് വാട്സ്ആപ്പ് മെസ്സേജ് കാണുന്ന ബിന്ദുവായി ഹത്സിയെ കൊലഹായി അണൂപഹായി അണൂപഹായി അണൂപഹട് ഫേസ്ബുക്ക് ഫാൻ പേജ് ഒക്കെ അന്ന് മാം പോസ്റ്റ് ഒക്കെ ദാലത്തിന് മുളിന്മ കറന്നോണി അപ്പൊ ഫേസ്ബുക്ക് ഫാൻ പേജ് ഒക്കെ ഫോളോ കരണേക്ക് ഇടേ പസേ അപ്പൊ പോസ്റ്റ് ഒക്കെ ഷെയർ കറന്ന് കമന്റ് കറന്ന് മാം ഫേസ്ബുക്ക് ഫാൻ പേജ് ഒക്കെ പെത്തൈനു കെനക്വ് തോറകന്ന സൂദാണ് മിണ്ണിന്നവ മേ പേ അപ്പൊ ഏകത്തു വേണ അക്കുറേ നക്കുറ തറങ്ക വട്ടയത്തേക്ക് അത് സ്പെഷ്യൽ വേഡാക്ക് വേണമാണ് എത്തെഫം ദേദുനു മാവത്തേക്ക് അത് ഒകുള്ളു ആദരേ കരണ കെനക്കത്തു വേണോ അതാ പൂഞ്ചി വിലാവുകിങ്ങൊന്നേ വേ ലഹിറു പെരേറാ അപ്പൊ ആസകരുടെ സിന്ധു കിയന്ന ലഹിറു കിനാ മിന്തിയനോ അതെ ലഹിറു പെരേറാ അത് നെത്ത് എഫ് എം ദേദുനു മാവത്തേക്ക് എക്കത്തുവിനോ ഐ തിങ്ക് അപ്പൊ ഫേസ്ബുക്ക് ലൈവ് കിണവാ സേഹന വെടകുട കറന്ന് ലാസ്റ്റിവിലായിരുന്നോ ഏകാന്ത ദവൽ ലെക്ക വെണകം സുപുറുദു വിധി ഹട്ടോവ് നെത്ത് എഫ് എം ദേദുനു മാവത്ത ഹകൻ ഇന്ന കേളാഹോയാട്ടോ മാതാ കറണം ലങ്കാവേ ഗാനുള്ള മൈങ്ക് ജാതിക ഗീയ വകയെ തീരുന്ന സിന്ധു അഹാരയാണ് അത് സിന്ധു അഹാരയാണ് കളി മതക്കറന്നോണി മേധവസ്വല് ലിങ്ക് സമഹാൻ കരണ് വെദഗത് വെടകൻ ബഹുഗിയ ദിവസം അപ്പുയോട്ട മതക്കറ വകയും അത് ദിവസേ തുൺവെണി റന്തോളി പെരഹര തമായി ശ്രീ ദളദ മാലികാവ് പെരഹര മംഗലിയുടെ അദാല വീതി സഞ്ചാരേഖര നിയമിതവതിയിൽ മേ ദിവസ് കിഹിപ്പേ പുറാ മേക്ക് അപ്പൊ പളവിണി കുമ്പാൽ പിരഹര ആരംഭുന്നു ദിവസം ഇതാണ് മേ വെടക്കാട്ടയുത്തരുടെ സംബന്ധവിന് കലാകറുവാൻ വെൻവിൻ ശില്പീൻവെൻവിൻ ദളദാ വഹാൻസേകെ ആരക്ഷാവ് ലഭിനോ വകേമ സമഹാൻ ആരക്ഷാവ് ലബാദിൻ ലിങ്ക് നാച്ചുറൽ ആയതനെ കട്ടയത്തു കരള തീരും എനിക്കാൻ കൽപ്പനാക്കല്ല ബലണ്ണു കപ്പി ടാങ്കട്ടാ മാറുവാഗ്ദാനുണമ പൊട്ട നഹായ ബറഗതിയാഗ്ദാനുണമ പൊടി ഉണഗതിയാക്കാമ അങ്ങേ മഹാൻസിയത്തേക്ക് ലിങ്ക് സമഹാന്നിക കഥാകിന് ബണുതത്തയുടെ പത്തിലാതീനോ ഈ തറം മട്ടും സമഹാൻവൽ ആരക്ഷാവ് അപ്പി ദന്നമോയി തറം മുതായി ഏ നിസാമ തമായി ദിന ഗണനാവാക് മുളുള്ളെ വെഹസ മഹാൻസിയ ബലാന്നെ നെതു പേ വില ശ്രീ ദളദ മാളികാവ് പിരഹര മംഗല്യ വെനുവൻ എപ്പ കെപ്പ വില ഇന്ന് ശില്പീൻ വെനുവൻ കലാകറുവൻ വെനുവൻ കിസിമ ലോപകമാക്നെത്തുവ ലിങ്ക് നാച്ചുറൽ ആയതിന് സമഹാൻ ആരക്ഷാവ് ദിന പിറമുണട്ട് എവില്ല തീൻ തെങ്ങോകുള്ളു റേ തിസ്സെ ഗില്ല പിരഹര ബലനാണ് ഈ സേഹനതിന് പിരഹര ബലണ് ഗില്ല തീനോ വന്നേക്ക ഏഹമ ബലന കൊട്ട് അപ്പിന്റെ നിക്കമട്ടവാ കൽപ്പനാവിന് നേനീ ശില്പീൻട്ട് ഈ കലാകറുവൻട്ട് കൊച്ചറണം മഹാൻസിയാക് ദനനം എന്തൊക്കെയല്ല ഹെമ മഹാൻസിയാഗ്മ ഹെമ അമാറുവാഗ്മ നെത്തിവല ഇലങ്ക ദിവസം പെരഹറ വെണുവൻ ജവയൻ ലാസ്തി വെണ്ണതമായി ലിങ്ക് നാച്ചുറൽ ആയതനെ സമഹാൻ ആരക്ഷാവ ഉൺ വെണുവൻ ലബാദിൻ ഏകനാഥ് മതക്കരണ ഗമാന്തമായി അഭിപടങ്കാണ്യമാകെ ദേദുനു മാവത് ദവൽ ലേഖ വേണക അങ്ങനത്തേക്ക് മമ ഇന്നോ മമ ജണീ